നാളെ ക്ലിട്ടിക്ക് ചെയ്യാൻ അങ്ങനെ വിയറ്റിഞ്ഞ് ഉണക്ക ഇമനായി കുപ്പിയുച്ചാങ്ങില്ല ഉണക്ക ഇമനായി കുപ്പിയുനാപ്പോ നാളെ ക്ലിട്ട പിന്നെ തമന്നത്തെ ഇമനായി കയ്യിട്ട് കോങ്ങുമ്പോൾ അങ്ങനെ വിയവ് നാളെ കട്ടകൊത്തുകയവ് കവയ്യമനക്ഷവട്ടിഞ്ഞ് മക്കും നക്ഷത്തിന് അപ്പം സുഖത്തുട്ടി പേരാകും നരുയമിന്.